നേരുകൾക്കേട് കൊണ്ടുപതി സി എം ആർ തമിഴപ്പം കാറ്റലൈ ഓഗസ്റ്റ് മാതം 12 നാൾ ബുധൻകിഴമ കാറ്റല നികഴ്ചികളെ കേട്ടുകൊണ്ടിരിക്കുകൾ. പിറന്നിരിക്കുന്ന ഇന്ന് പുതിയ നാൾ ഉള്ള എല്ലാവർക്കുമേ സിറന്ന നാളാക മഹിഴ്ചിയാണ് പാതുകാപ്പാണ് നാളാക അമി വേണ്ടുമെങ്കിൽ നൽ വാഴ്ത്തുകളെ കുറിക്കൊണ്ട് തുടർന്ന് കാറ്റല നികഴ്ചികളിൽ ഉങ്ങളോട് ഉങ്ങളൻപിൻ അരുൺകുമാർ അനവർക്കും ഇനിയ വണക്കം നേരുകളെ നന്ദി സന്ദനാഥൻ. തുടർന്ന് വരും കാറ്റലി നികളിൽ പാടലുകൾ മറ്റും വിളംബരങ്ങളെ തുടർന്ന് നേരുകൾ 1:30 പോട്ടി നികഴ്ചിയോട് നേരുകളെ സന്ദിക്കലാം. വഴക്കം പോലെ 4 നിങ്ങൾ ഉങ്ങൾക്ക് ആ നികളിൽ കലന്നുകൊണ്ട് ഉങ്ങൾ വിരുപ്പത്തിലെ പാടലുകൾ കേൾക്കലാം. അധികാലം 5 പ്രധാന സെയ്തികൾ ഒലിക്കും. 5:15 ഇറയോസ് നികളെ കേൾക്കലാം. 5:30 വിടിയൽ നികളെ ഒലിക്കും. അതേ തുടർന്ന് 6 വരെ വൈകറേ വസന്തം നികളെ ഇടന്നിരിക്കലാം. കാലം 6 തുറക്കും. 9 വരെ ഇതേ കാറ്റലയിൽ നിങ്ങൾ പുത്തുമുതു കാല നികളെ കേട്ട് മകളാം. ടൊറന്റോ പ്രവാഹത്തിന് തൽപ്പോതിയ വെപ്പനിലൈ 21 പാക സെൽസിയസ് കാറ്റ് മണിത്യാത്രക്ക് 8 വേഗത്തിലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലവരിയാണ് പൊഴുത് പൊതുവാക 17 പാക സെൽസിയസ് വെപ്പനിലൈ ഉണരപ്പെടും. ഇന്ന് புதன்கிழமை പകൽ പൊഴുതെ പൊറത്തവരിലേ പൊതുവാന വെപ്പനിലൈ 24 പാകയറക്കും. ആങ്കാങ്ങേ சில இடங்களிலே மழைக்கான வாய்ப்பு இருக்கலாம் என்பதும் கூறப்படுகிறது. சூரியொளியோடு முகில்கூட்டம் அணிந்த நாளாக இன்றைய பகல் பொழுது தென்படும். இன்று இரவின் வெப்பநிலை 17 பாகையாக உணரப்படும். செவ்வாய் மணிக்கவும் வியாழக்கிழமை பகல் பொழுது 29 பாகையும் வெள்ளிக்கிழமை பகல் பொழுது 24 பாகையும் வெப்பநிலையாக இருக்கும் என்பதும் எதிர்வு கூறப்பட்டிருக்கிறது.